സോപുർഖ നിരഞ്ജൻ ഹർപുർഖ നിരഞ്ജൻ ഹർഗമ അഗമ അപാര സവത്യാമേ സവത്യാമേ തുതുജി ഹർ സച്ച്.

സൗഭബ്രഹ്മയാ ബ്രഹ്മജ്ഞാനി തേ കാശു പുരാനാഭയ ബ്രഹ്മജ്ഞാനി സദാസം ദർശി ബ്രഹ്മജ്ഞാനി കെ ദൃഷ്ടമൃത് വർഷി ബ്രഹ്മജ്ഞാനി ബന്ധന്തേ മുക്ത ബ്രഹ്മജ്ഞാനി കെ നിർമ്മള ജുക്ത ബ്രഹ്മജ്ഞാനി കാ ഭോജന ഗ്യാ നാനക് ബ്രഹ്മജ്ഞാനി കാ ബ്രഹ്മത്യാന ബ്രഹ്മജ്ഞാനി ഏക പ്രയാസ ബ്രഹ്മജ്ഞാനി കാ നഹി വിനാസ ബ്രഹ്മജ്ഞാനി കാ ഗരീബി സമാഹ ബ്രഹ്മജ്ഞാനി പരപുകാരോ മഹ ബ്രഹ്മജ്ഞാനി കാ നാഹി തന്ത ബ്രഹ്മജ്ഞാനി ലേ താപത ബന്ധ ബ്രഹ്മജ്ഞാനി കോ സ്വഫല ബ്രഹ്മജ്ഞാനി സഫല ഫല ബ്രഹ്മജ്ഞാനി.

വാസി കൈകോട് നാരക സ്വർഗ നിവാസി കൈകോട് ജന്മേ ജീവേ മനഹേ കൈകോട് ബോ ജൂന്നി ഫിരേ കൈകോട് ബൈഠത് ഹി ഖായേ കൈകോട് കാലേ തക് പാഹേ കൈകോട് ഗീയേ തൻവന്ത് കൈകോട് മായാമേ ജന്ത് ജയ ജയ ഭാണാ തേ തേ രാഖേ നാനക് സബ് കിശ് പ്രഭു കാ ഹാത്തേ കൈകോട് ഭയ ഭയ രാഗി രാമനാം സംഗതിൽ ലബ് ലാഗി കൈകോട് പ്രഭു കോ ഖോ ജന്തേ ആത്മേ പാരബ്രഹ്മ ലഹന്തേ കൈകോട് ദർശന പ്രപ്യാസ തിനകോ മിലയോ പ്രഭ വിനാശ കൈകോട് മാങ്കേ സാത് സംഗ പാരബ്രഹ്മ തിൻ ലാഗാ രംഗ് ജിൻകോയാ സുപ്രസന്നാനക് തേ ജന സദാ തന്ന

തബലഗ ധർമ്മരായ ദേശജായ പ്രഭു കൃപാതെ ബന്ധം തൂട്ടായ ഗുരുപ്രസാദ് നാനകൂട്ടായ സഹസ് കട്ടെ ലാക്ക് ഉടത്താവായ തൃപ്തന ആവായ മായ പാശയ പാവ അനക പോക ഭിഖ്യാകെ കരന തൃപതാവായ ഖപഖമ്മര ബിനാ സന്തോഖ നഹി കൗ രാജ സുബന മനോർത്ഥ ബ്രഥേ സബകാജയ നാമരംഗ് സർവസുഖോ ഹേ

ഷഷ്ടപതി സന്ത് സംഗന്ധർ പ്രഭുഠീഠാനാം പ്രമുഖ ലാഗാമീഠ സകല സമേഖരി ഏകസകാഠമായാനകരംഗനാനാദൃഷ്ടാഹേ നമോ അമൃത പ്രഭുഗ പ്രഭുഗാനാം ദേഹി മേ സകാഭിശ്രാമ.